ഇന്നത്തെ മലയാളം പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201, മിഥുനമാസം 27-ാം തീയതി, ശനിയാഴ്ച. ഗ്രാമകേരളം, അറിയിപ്പുകൾ, തുടർന്ന് ലളിതഗാനങ്ങൾ എന്നിവയാണ് ഇന്നത്തെ മലയാളം പരിപാടികൾ.

ശ്രീ വിജയപുരത്ത് നിന്നും വിവിധ ദ്വീപുകളിലേക്ക് യാത്ര പുറപ്പെടുന്ന ബോട്ടുകളുടെ സമയവിവരം. സ്വരാജ് ദ്വീപ് ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് എം ഇ സ്ട്രേറ്റ് ഐലൻഡ് നാളെ രാവിലെ 6 മണിക്ക് യാത്ര പുറപ്പെടും. രംഗത്ത് നിന്നും ഇതേ വഴികളിലൂടെ ഈ യാത്രാ ബോട്ട് ശ്രീ വിജയപുരത്തേക്ക് മടങ്ങുന്നത് നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്. എം വി രംഗത്ത് നാളെ രാവിലെ 6:15 ഷഹി ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് രാവിലെ 8:30 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. എം വി ബാറട്ടാങ് നാളെ രാവിലെ 6:15 സ്വരാജ് ദ്വീപിലേക്ക് യാത്ര ആരംഭിച്ച് രാവിലെ 8:45 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. ഷഹി ദ്വീപിലേക്ക് നാളെ രാവിലെ 11 മണിക്ക് യാത്ര പുറപ്പെടുന്ന എം വി നോർത്ത് പാസേജ് ഉച്ചയ്ക്ക് 1 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് യാത്ര തുടരും. ശ്രീ വിജയപുരത്തേക്കുള്ള ഇതേ യാത്രാ ബോട്ടിന്റെ മടക്കയാത്ര ഉച്ചകഴിഞ്ഞ് 2:30. എം ഇ ഹഡ്ബേ നാളെ രാവിലെ 11:30 സ്വരാജ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. തുടർന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ഷഹി ദ്വീപിലേക്ക് യാത്ര തുടർന്ന് വൈകുന്നേരം 3:30 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. എം ഇ കമോട്ട ഷഹി ദ്വീപിലേക്ക് നാളെ ഉച്ചകഴിഞ്ഞ് 2:30 യാത്ര പുറപ്പെട്ട് വൈകുന്നേരം 4:30 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. എം വി റാണി ചങ്ക നാളെ വൈകുന്നേരം 5 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. 13-ാം തീയതി അതായത് തിങ്കളാഴ്ച രാവിലെ 5:30 ഇതേ യാത്രാ ബോട്ട് ഷഹി ദ്വീപ് വഴി ശ്രീ വിജയപുരത്തേക്ക് മടങ്ങുന്നത്. യാത്രാ ബോട്ടുകളുടെ സമയവിവരം സംബന്ധിച്ച അറിയിപ്പുകൾ സമാപിച്ചു.

ഇനിയൊരു പ്രത്യേക അറിയിപ്പ്. നിർമ്മാതാക്കൾ, ഉള്ളടക്ക സൃഷ്ടാക്കൾ, നിർമ്മാണ കമ്പനികൾ, പകർപ്പവകാശ ഉടമകൾ, വിവരശേഖരണ വ്യക്തികൾ എന്നിവരുടെ ശ്രദ്ധയ്ക്ക് ഉയർന്ന നിലവാരമുള്ള റേഡിയോ പരിപാടികൾ ലഭ്യമാക്കുന്നതിനായി ആകാശവാണി ശ്രീ വിജയപുരം നിലയത്തിലേക്ക് പരിപാടികൾ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായി പ്രസാർ ഭാരതി ഔദ്യോഗികമായി NIPP, അതായത് നോട്ടീസ് ഇൻവൈറ്റിംഗ് പ്രോഗ്രാം പ്രപ്പോസൽസ്, വിജ്ഞാപനം വഴി അപേക്ഷകൾ ക്ഷണിക്കുന്നു. റവന്യൂ ഷെയറിംഗ് മോഡ് അഥവാ വരുമാനം പങ്കിടുന്ന രീതി, സ്പോൺസേർഡ് പ്രോഗ്രാം മോഡ് അഥവാ പ്രായോജകരെ കണ്ടെത്തി അവതരിപ്പിക്കുന്ന രീതി, ഗ്രാറ്റിസ് മോഡ് അഥവാ സൗജന്യമായി നൽകുന്ന രീതി എന്നിവയാണ് പരിപാടി നിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്ന മൂന്ന് രീതികൾ. റേഡിയോ നാടകങ്ങൾ, ഡോക്യുമെന്ററീസ് അഥവാ റേഡിയോ ഫീച്ചറുകൾ, കഥ അവതരണം, ഓഡിയോ പരമ്പരകൾ, പുതുമയാർന്നതും വേറിട്ടതുമായ ശ്രാവ്യരൂപങ്ങൾ, പോഡ്കാസ്റ്റുകൾ, ക്വിസ് മത്സരങ്ങൾ, സംഗീത പ്രാധാന്യമുള്ള പരിപാടികൾ എന്നിവയാണ് ഈ വിജ്ഞാപന പ്രകാരം സമർപ്പിക്കാവുന്ന വിഭാഗങ്ങൾ. പരിപാടികൾ ഹിന്ദി ഭാഷയിൽ 14 മിനിറ്റ് അല്ലെങ്കിൽ 28 മിനിറ്റ് ദൈർഘ്യത്തിൽ ആവശ്യാനുസരണം തയ്യാറാക്കാവുന്നതാണ്. താൽപ്പര്യമുള്ള അപേക്ഷകർ പ്രസാർ ഭാരതി കണ്ടന്റ് സോഴ്സിംഗ് പോളിസി 2024 എന്നതിൻ്റെ ഏറ്റവും പുതിയ ഭേദഗതികൾ ഉൾപ്പെടെ ശ്രദ്ധാപൂർവം വായിച്ച ശേഷം പ്രസ്താവന സമർപ്പിക്കാവുന്നതാണ്. NIPP പ്രകാരം ഏറ്റെടുക്കുന്ന പരിപാടികൾ ആകാശവാണി നെറ്റ്വർക്കിലൂടെ ദേശീയ, പ്രാദേശിക, ലോക്കൽ റേഡിയോ നിലയങ്ങൾ പ്രസാർ ഭാരതി ആകാശവാണി തീരുമാനിക്കുന്ന പ്രകാരം പ്രക്ഷേപണം ചെയ്യപ്പെടുന്നതാണ്. പരിപാടിയുടെ യോഗ്യത, മാർഗനിർദ്ദേശങ്ങൾ, കരാർ വ്യവസ്ഥകൾ, റവന്യൂ ഷെയറിംഗ്, എയർ ബ്രോഡ്കാസ്റ്റ് കോഡ്, വാണിജ്യ പരസ്യ നിയമങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പോളിസിയിലുണ്ട്. യോഗ്യരായുള്ള അപേക്ഷകർ നിർദ്ദിഷ്ട മാതൃകയിൽ ആവശ്യമായ എല്ലാ വിവരങ്ങളും അനുബന്ധ രേഖകളും സഹിതം HOO@podblair.prasarbharathi.gov.in എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് സമർപ്പിക്കാവുന്നതാണ്. വിശദമായ മാർഗനിർദ്ദേശങ്ങൾക്കും അപേക്ഷാ നടപടിക്രമങ്ങൾക്കും പ്രസാർ ഭാരതിയുടെയും ആകാശവാണിയുടെയും ഔദ്യോഗിക വെബ്സൈറ്റുകൾ സന്ദർശിക്കാവുന്നതാണ്. നിർദ്ദേശങ്ങൾ സമർപ്പിക്കാവുന്ന അവസാന തീയതി 2026 ജൂലൈ 31. ഇന്ത്യയുടെ പൊതുസേവന പ്രക്ഷേപണ ശൃംഖലയിലേക്ക് നിങ്ങളുടെ സൃഷ്ടിപരമായ ഉള്ളടക്കം എത്തിക്കാനുള്ള ഈ അവസരം നഷ്ടപ്പെടുത്താതെ പ്രയോജനപ്പെടുത്തുക. പൊതു താൽപര്യാർത്ഥം ആകാശവാണി പുറത്തിറക്കിയതാണ് ഈ അറിയിപ്പ്.

0: It's raining offers on the new age Baleno this season. Upgrade to the bold and techie new age Baleno and get amazing benefits, easy finance options and incredible exchange deals. Rush to your nearest Nexa showroom today and take home the new age Baleno with amazing offers and a 1 lakh kilometer or 3-year warranty. TNC apply.
1: Nexa.
2: ശ്രോതാക്കളെ, ഇന്ന് ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നു. ജനസംഖ്യ വർധനവ് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക, ലിംഗസമത്വം, സുസ്ഥിര വികസനം, പ്രത്യുൽപാദന ആരോഗ്യം എന്നിവ ഉറപ്പാക്കുക, ദാരിദ്ര്യം കുറയ്ക്കുകയും വിഭവങ്ങളുടെ തുല്യമായ വിഹിതം ഉറപ്പാക്കുകയും ചെയ്യുക എന്നതൊക്കെയാണ് ലോക ജനസംഖ്യാ ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. 1987 ജൂലൈ 11 ലോക ജനസംഖ്യ 500 കോടി തികഞ്ഞതിന്റെ ഓർമ്മപ്പെടുത്തലായാണ് ഐക്യരാഷ്ട്രസഭ ഈ ദിനം ആചരിക്കാൻ തുടങ്ങിയത്. ജനസംഖ്യയ്ക്കൊപ്പം ദാരിദ്ര്യവും കുറയ്ക്കാമെന്ന തിരിച്ചറിവിന്റെ ഓർമ്മപ്പെടുത്തലാണ് ലോക ജനസംഖ്യ ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. വിഭവങ്ങൾ, ആരോഗ്യം, സാമ്പത്തിക വികസനം എന്നിവയിൽ ജനസംഖ്യ ചലനാത്മകതയുടെ ഗണ്യമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഈ ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഗ്രാമകേരളത്തിലേക്ക് ഏവർക്കും സ്വാഗതം.

0: ഗ്രാമ കേരളം.
1: പൊൻവെളിച്ചം തൂകുന്ന പന്തവും തീവെട്ടിയും ചിത്രീകരണം.
2: പണ്ടൊക്കെ പൂജകളിലും ആഘോഷവേളയിലും ആചാരാനുഷ്ഠാനങ്ങളിലും പന്തങ്ങളുടെയും തീവെട്ടികളുടെയും പ്രകാശം മാത്രമായിരുന്നു രാത്രികാലങ്ങളിൽ വർണ്ണപ്പൊലിമയേകിയിരുന്നത്. പന്തങ്ങൾ കൊണ്ട് പ്രധാനമായും പൂജകളാണ് നടത്തിയിരുന്നത്. പന്തവുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകളും ശൈലികളും ഒക്കെ ധാരാളമുണ്ട്. തീകെടുത്താൻ ഒരുങ്ങുമ്പോൾ പന്തം കൊണ്ട് ഇളക്കി കത്തിക്കരുത്, പടപേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ പന്തവും കുത്തിപ്പട, പന്തം കണ്ട പെരിച്ചാഴിയെപ്പോലെ എന്ന് തുടങ്ങി പന്തങ്ങളെ ചേർത്ത് ഭാഷയിൽ ധാരാളം പ്രയോഗങ്ങളുണ്ട്. ഒരു കോലിൽ തുണി ചുറ്റി എണ്ണയിൽ മുക്കി കത്തിച്ചാണ് പന്തമുണ്ടാക്കുന്നത്. പണ്ടൊക്കെ ചൂട്ടുകറ്റകൾ പോലെ പന്തങ്ങൾ കത്തിച്ചു പിടിച്ച് രാത്രികാലത്ത് യാത്ര ചെയ്യുമായിരുന്നു. പൂജാ സമയത്താണ് പന്തങ്ങൾ അടുത്ത കാലത്ത് കൂടുതലായി ഉപയോഗിക്കാറുള്ളത്. വളരെ പഴയ കാലം മുതൽ മതപരമായ ചടങ്ങുകളിൽ പന്തം വളരെയധികം ഉപയോഗപ്പെടുത്തിയിരുന്നു. ഗുഹകളിലൂടെയുള്ള സഞ്ചാരവേളയിലും പന്തം ആവശ്യമായിരുന്നു. രാത്രികാലങ്ങളിൽ മൃഗങ്ങളെ വിരട്ടിയോടിക്കുന്നതിനും നാട്ടുകാർ പന്തം ഉപയോഗിച്ചിരുന്നു. അടുത്ത കാലത്ത് പന്തം കൊളുത്തി വിസ്മയകരമായ അഭ്യാസ പ്രകടനങ്ങൾ വരെ നടത്തുന്നുണ്ട്. രാത്രികാലങ്ങളിൽ അസാമാന്യമായ വേഗത്തിൽ ഒരു കോലിന്റെ ഇരുവശത്തും പന്തം കൊളുത്തി അതിവേഗം ചുഴറ്റി അഗ്നിവലയങ്ങൾ സൃഷ്ടിക്കുമായിരുന്നു. ഇങ്ങനെ പന്തങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഭാഗമായി തന്നെ കൊണ്ടു നടന്നിരുന്നുവെങ്കിലും ആധുനിക പ്രകാശിക ഉപകരണങ്ങളുടെ കടന്നുവരവ് ഇവയുടെ പ്രചാരം കുറച്ചു. അടുത്ത കാലത്തായി പൂജയിലും ആചാരാനുഷ്ഠാനങ്ങളിലുമായി ഇവ ഒതുങ്ങിയിരിക്കുന്നു. ഇന്ന് രാത്രികാലങ്ങളിൽ പ്രകടനങ്ങൾക്കായും സമരമുറകൾക്കായും പന്തങ്ങൾ ഉപയോഗിക്കാറുള്ളത് സുപരിചിതമാണല്ലോ. പന്തം ഇന്ന് വെളിച്ചത്തിനുള്ള ഉപകരണമല്ലെങ്കിലും തീവെട്ടിയെന്ന ദീപങ്ങളുടെ സഞ്ചയം എന്നും ഗ്രാമീണ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. തീവെട്ടി ദീപയഷ്ടി എന്ന പേരിൽ നിന്നാണ് ഉടലെടുത്തതെന്ന് പറയപ്പെടുന്നു. രാത്രിയിൽ ഒരു കാലത്ത് കൊള്ളക്കാർ എത്തിയിരുന്നത് തീവെട്ടി കത്തിച്ച് ക്രൂരമായ രീതിയിൽ ആക്രമണങ്ങളും പിടിച്ചുപറിയും നടത്തിയായിരുന്നു. അതുകൊണ്ടാണ് വലിയ ആക്രമണങ്ങൾക്ക് തീവെട്ടിക്കൊള്ള എന്ന പേരുണ്ടായിരിക്കുന്നതെന്ന് നിസ്സംശയം പറയാം. ഒരു നീളമുള്ള ദണ്ടിന്റെ മുകളിൽ അനേകം ഇരുമ്പ് കോലുകൾ ഘടിപ്പിച്ച് അവയുടെ അഗ്രങ്ങളിൽ തുണിപ്പന്തം നിർമ്മിച്ചാണ് തീവെട്ടി ഉണ്ടാക്കുന്നത്. ക്ഷേത്ര ഉത്സവങ്ങൾക്കാണിത് അടുത്ത കാലത്ത് സാധാരണയായി ഉപയോഗിക്കാറുള്ളത്. ക്ഷേത്രങ്ങളിൽ ദേവതകളെ ക്ഷേത്രത്തിന് പുറത്ത് എഴുന്നള്ളിക്കുമ്പോഴും രാത്രികാലങ്ങളിൽ നടത്തുന്ന ജീവിത എഴുന്നള്ളത്തുകളിലുമൊക്കെ തീവെട്ടി ഉപയോഗിക്കുന്നുണ്ട്. സ്വർണവർണ്ണത്തിലുള്ള അലങ്കാരങ്ങൾക്കും വർണ്ണാഭമായ വസ്ത്രങ്ങൾക്കുമൊക്കെ ഇത് വലിയ തിളക്കം നൽകുന്നു. കേരളത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ആചാരപരമായ ചടങ്ങുകൾക്കൊക്കെ തീവെട്ടിയും കുത്തുവിളക്കും പന്തവും ചങ്ങലവട്ടയുമൊക്കെ ഉപയോഗിക്കുന്നു. ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്ന ഓട്ടുവിളക്കുകളിലൊന്നാണ് ചങ്ങലവട്ട. നീണ്ട കൈപ്പിടിയുള്ള കമ്പിയും അതിൽ തൂക്കിയിട്ടിരിക്കുന്ന തിരിത്തട്ടും ഇതിനുണ്ട്. നീളമുള്ള ദണ്ടിന്റെ ഒരറ്റത്ത് ഇരുമ്പിന്റെ 8 പന്തങ്ങൾ അടങ്ങുന്ന പന്തങ്ങളെ ദീപയഷ്ടി എന്ന് പറയുന്നു. 8 അഗ്രങ്ങളിലും തുണി ചുറ്റി എണ്ണയിൽ മുക്കി തീ കൊളുത്തുന്നത് കൊണ്ടാണിതിനെ ദീപയഷ്ടി എന്ന് പറയുന്നത്. ദീപയഷ്ടി അഥവാ തീവെട്ടി പിടിക്കുന്ന ആളിനൊപ്പം തന്നെ ഒരു മൺപാത്രത്തിൽ എണ്ണയും തവിയുമായി ഒരാൾ അനുഗമിക്കാറുണ്ട്. തീവെട്ടിയിലെ പന്തങ്ങളുടെ പ്രഭ കുറയുമ്പോൾ അത് താഴ്ത്തിപ്പിടിച്ച് അതിൽ എണ്ണ തൂകാറുണ്ട്. ക്ഷേത്രാചാരങ്ങളിൽ തീവെട്ടിയെടുക്കുന്നവർ വ്രതം നോറ്റ് ഭക്തി പുരസരമാണ് അത് ചെയ്യുന്നത്. തീവെട്ടിയെടുക്കുന്നവർ പ്രത്യേകമായി 45 ഡിഗ്രി ചരിച്ചു പിടിക്കുന്നത് അത് അകമ്പടി സേവിക്കുന്ന ആന എഴുന്നള്ളത്തിലെയും

0: ജീവിത എഴുന്നള്ളത്തിലെയും മറ്റ് ആചാരാനുഷ്ഠാനങ്ങളുടെയും ചമയങ്ങൾക്ക് ചാരുതയേറ്റിയിരുന്നു. ഇങ്ങനെ ചരിച്ചു പിടിക്കുന്നത് മൂലം അത് ഉയർത്തി നടക്കുന്ന ആളിന്റെ തലയിലും ശരീരഭാഗങ്ങളിലും എണ്ണയുരുകി വീഴാതിരിക്കുന്നതിനും പൊള്ളലുകൾ ഏൽക്കാതിരിക്കുന്നതിനും സഹായകമായിരുന്നു. ഒരു കാലത്ത് തീവെട്ടി കൊള്ളയെന്ന് കേട്ടാൽ എറണാകുളം, ആലപ്പുഴ, കോട്ടയം ഭാഗങ്ങളിലെ ജലാശയങ്ങളിലൂടെ സഞ്ചരിക്കുന്നവർക്ക് നേരിടേണ്ടുന്ന അപ്രതീക്ഷിത ആക്രമണങ്ങളായിരുന്നു. പഴയകാലത്ത് ദീർഘദൂര സഞ്ചാരങ്ങൾക്ക് വഞ്ചികളെയാണ് ആശ്രയിച്ചിരുന്നത്. വെയിലിന്റെ തീക്ഷ്ണത മൂലം രാത്രികാലങ്ങളിലായിരുന്നു വേമ്പനാട്ട് കായലിലും അതിനോടനുബന്ധിച്ചുള്ള കായലുകളിലും ജലയാനങ്ങളിൽ ആൾക്കാർ യാത്ര ചെയ്തിരുന്നത്. എന്നാൽ അതിവേഗത്തിൽ പായുന്ന ഓടി ഇരുട്ടുകുത്തിയ വള്ളങ്ങളിൽ ഇരുളിന്റെ മറവിലൂടെ കുതിച്ചെത്തി തീവട്ടിയിലെ പന്തങ്ങൾ കൊളുത്തി ഭീഷണിപ്പെടുത്തി അക്രമങ്ങൾ നടത്തി പൊന്നും പണവും ഭക്ഷണ സാധനങ്ങളുമൊക്കെ കവർച്ച ചെയ്തിരുന്നു. അക്കാലത്ത് ജന്മിമാരും ഇത്തരം കൊള്ള സംഘങ്ങളെ പ്രോത്സാഹിപ്പിച്ചിരുന്നതായും പറയപ്പെടുന്നു. കൊള്ളയും കൊലയും നിത്യസംഭവമായപ്പോൾ തിരുവോണത്തോണി പോലും ആക്രമിക്കപ്പെട്ടു. അങ്ങനെ അവസാനം തിരുവിതാംകൂർ രാജാവായ ശ്രീമൂലം തിരുനാളാണ് ഇതമർച്ച ചെയ്യുന്നതിന് കാര്യമായ ശ്രമങ്ങൾ നടത്തിയത്. കടൽ കൊള്ളക്കാർക്ക് സമാനമായ കായൽ കൊള്ളക്കാരായ തീവെട്ടി കൊള്ളക്കാരെ സഞ്ചാരികളും ചരക്കു കടത്തുകാരുമൊക്കെ ഭയപ്പെട്ടിരുന്നു. ഇന്ന് തീവെട്ടി കൊള്ളയുടെ കാലമല്ലെങ്കിലും പകൽ കൊള്ളകളെയും ചില വിധ്വംസക പ്രവർത്തനങ്ങളെയും തീവെട്ടി കൊള്ളയോട് ഉപമിക്കാറുണ്ട്. പന്തവും കോൽത്തിരിയും തീവെട്ടിയുമൊക്കെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അലങ്കാരങ്ങളുമൊക്കെയായി ശ്രദ്ധയിൽപ്പെടുമ്പോൾ അവയുടെ പൂർവ്വകാല പ്രാധാന്യങ്ങൾ നമ്മളെ ഗ്രാമീണതയുടെ അകത്തളങ്ങളിലേക്ക് ആനയിക്കുകയാണ് ചെയ്യുന്നത്.
1: പൊൻവെളിച്ചം തൂകുന്ന പന്തവും തീവെട്ടിയും ചിത്രീകരണം സമാപിക്കുന്നു. രചന സുരേഷ് മണ്ണാറശാല, ആഖ്യാനം ധന്യരാജ്. നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ.

ഇതോടെ ഇന്നത്തെ മലയാളം പരിപാടി സമാപിക്കുന്നു. പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം. ഇന്നത്തെ മലയാളം പരിപാടി ശ്രോതാക്കൾക്കായി തയ്യാറാക്കിയത് അശ്വിനി ജെ ആർ.